കത്തിറഞ്ചു കറിയാവുന്നതും മേഘത്ത 105.4 MHz FM റിൻബോ ചാനലിൽ കറിയാവുന്നതിയാ കിനാക് ഐകുയാ സിമോനിയ കാർദോസ് അനി സിപ്രിയാനോ ഡിസിസോ അന്ത ജോഡാവാസ് തുജെ മോഗാ ഖാതിർ.